ശിവ ശിവ ശിവ ശിവ ശിവ ശിവ എന്തൊമ്മെ, ശിവ ശിവ ശിവ ശിവ ശിവ ശിവ എന്തൊമ്മെ, ശിവനാകി ശിവന പൂജിസോ മനവേ, ശിവനാകി ശിവന പൂജിസോ മനവേ, ശിവ ശിവ ശിവ ശിവ ശിവ ശിവ എന്തൊമ്മെ, ശിവ ശിവ ശിവ ശിവ ശിവ ശിവ എന്തൊമ്മെ, ശിവനാകി ശിവന പൂജിസോ മനവേ, ശിവനാകി ശിവ

ലിംഗവേ ലിംഗവേ ലിംഗവേ ലിംഗവേ ലിംഗവേ ലിംഗവേ ലിംഗവേ എന്നൊമ്മെ കപില സിദ്ധ മല്ലികാർജുന ലിംഗവാ പൂജിസു കപില സിദ്ധ മല്ലികാർജുന ലിംഗവാ പൂജിസു ലിംഗവാകു മനവേ ലിംഗവാകു മനവേ ലിംഗവാകു മനവേ ലിംഗവാകു മനവേ ശിവ ശിവ ശിവ ശിവ ശിവ ശിവ എന്നൊമ്മെ ശിവ ശിവ ശിവ ശിവ ശിവ ശിവ എന്നൊമ്മെ ശിവനാകി ശിവ പൂജിസോ മനവേ ശിവനാകി ശിവ.